0: കുഞ്ഞാക്ക, കുഞ്ഞാക്ക, മടിച്ച് കയറുന്ന പല കയറുന്നൊരു കുഞ്ഞാക്ക, കുഞ്ഞാക്ക, ഏ കുഞ്ഞാക്ക, നാന് ധാർവാഡത്തെ പോയിട്ടില്ല. നാളെ മോന്റെയാ ഉപരകു. സുബൈക്ക് തേങ്ങ എടുക്കിറങ്ങ പറവാർ. അവിടെ പന്തോ തീര കണ്ടത്തെ തന്നി വിട്ടിട്ടില്ല. ഇടീ നാൾ തന്നി വിടണു. എന്തോ ഗൊന്തായിട്ടാ? നാളെ മോന്റെ അമ്പത്ര എന്ത്ര ഗൊന്തായ്മ, എന്ത്ര ആക്രമ. അല്ല, നാന് പോയിട്ടില്ല. എന്തിക്ക് പോണ്ടു, ഏതിക്ക് പോണ്ടു, ഏതാ ഒന്ന് കേക്കറ.
1: ചെന്നൈ എന്തിനു ഗൊന്തെങ്കിലേ കേക്കറോ?
0: ആ ബന്നൽ പിന്നെ ഗൊന്താവും. ടോർച്ചിട്ട മക്കളെ ജാഗ്രത ആക്കിക്ക. നാ വേണ്ട.

0: നക്കാവലും മൈ പൂരി പരത്തോകും. ദാദ നിങ്ങൾക്കായിക്കൊരു നാ പരത്തര. ഒരുത്തൊരുത്ത ടൗണിൽ പഠിക്കര പഠിപ്പോ. നക്ക് ഈ പൂരി കണ്ടെടുത്തെങ്കാവില്ല.
1: നക്കും അങ്ങനെ കണ്ടെങ്ങാവില്ല.
0: റസാക്കു പൂരി ചെന്നെങ്കിൽ ഇഷ്ടല്ലേ? അവൻ നിന്നോട്ട് അങ്ങനെ ചൊന്നാനാ? ചെല്ലുടെ എന്തിക്ക് എല്ലാ വിശ ചെന്നേകൊന്താവണ.
2: മയ്യാവിടെ കളിച്ചോ? വയസ്സിൽ വന്ന പെണ്മക്ക കളിക്കര നോക്കെങ്കി ചെങ്ങെ. ആൽമാര എന്തോ ചെല്ലുവാറു?
1: ആൽമാര എന്തോ ചെല്ലോ? നണ്ട അത്ര ജാല നാ കളിക്കരോ.
2: ോ
3: എന്തോ ഗുണ്ടുണ്ടായിരല്ലേ?
4: ഒന്നും പശിയാറല്ലേ അകനെ?
3: നീ എന്നല്ല മോനോ ഉണ്ടല്ല?
1: എന്തില്ല കുഞ്ഞ.
3: നിന്റെ തട്ടണല്ലോ മോനോ.
4: നീ തല്ല അബരോട്ടിക്ക്
5: പോമ്മല്ല.
4: കുഞ്ഞവരെ കണ്ടാൽ പിന്നെ അവള് നന്നോട്ട് വരുവല്ല.
3: ഉറത്തോരാള്
0: പാതിർ ജോഗിച്ചോണ്ട് പോയിരു. ഛേ, ചെന്ന ടൈമുക്കും പന്തെത്തില്ല. പർത്ത് പോയെങ്കി എന്തും നനപ്പിക്കില്ല.
4: ആ മയ്യാവ് നിപ്പാട്ട് ഓലൊന്നു. എന്തോ നനപ്പില്ല ട്ടാ ഈ നമ്മെ എർത്ത് നയിച്ച പോലെ നയിക്കരോ. തന്റെ ബായരൊന്നും കേക്കണ്ട വെറുതെ.
2: പോട്ടു മോനു, ഇനി അത് ഇത് ചെന്തവലു ബേജറാക്കണ്ട. പോയിട്ട് ജന്നാലായില്ലേ?
0: നാൻ എന്തും ഉണ്ടല്ല ചൊന്നെങ്കി ആരാവരു.
3: ഉമ്മാ പൈക്കിടലേ തിന്നേ യന്ത്രണ്ടോ? ഇതാ ഇത് ഉൽഗപേ.
2: യന്ത്രമ്മ കാച്ചോണ്ടും പൊറച്ചോണ്ടും ഇന്നാറ് യന്ത്രണ്ടുടി.
0: കുളിച്ചു വരട്ട്, എല്ലാം റെഡി ആയിരു.
3: ഉണ്ടോ പിന്നെ മേക്കുലി? അതേ ഇപ്പത്തെ ഫാഷൻ
4: ഫാഷൻ.
6: അങ്ങനെ രാജകുമാരെ കണ്ടപ്പ തലേല് മാണിക്യ കല്ലിനോ ആ ഏല് ജഡര പാമ്പു അഡ വന്ന് നിക്കരു.
5: അങ്ങനെ
6: പാമ്പ് റാണിയുടെ പോകു വിട്ടു ബല്ലറഞ്ഞ ഇഞ്ഞോം പോണ്ടു. ഇഞ്ഞി ഇഞ്ഞി ഇഞ്ഞി ഇഞ്ഞി ഇഞ്ഞി ഇഞ്ഞി ഇഞ്ഞി ഇഞ്ഞി ഇഞ്ഞി ഇഞ്ഞി പാമ്പു സമ ഇഞ്ഞി പോണ്ട റാണി അങ്ങനെ പോണ്ടു അല്ലേ ചാച്ചോ?
4: മക്കൈ പറ പറ കുഞ്ഞു പറഞ്ഞിട്ട് പറ.
5: മസാല തിന്നില്ല പാപ്പാ. അപ്പൊ കുഞ്ഞു രട്ടിക്ക് പറഞ്ഞത്
6: പാമ്പു പോകണ്ട റാണി അങ്ങനെ പോണ്ടു അല്ലേ അക്ക?
5: പിന്നെന്തായിട്ട് ചെല്ലു പൂക്കുഞ്ഞ.
6: പിന്നെ പാമ്പുണ്ടല്ലേ, പോയി പോയി പോയി പോയി പോയി പോയി പോയി പോയി.
1: രാജകുമാരി സുബൈ പോണ്ടാലാ?
6: ഹാ ഒക്കോ അവള് സുബൈ തോലും അവിടെ മേയ്ക്കറല് പാമ്പ് കതോണ്ടിക്കറൽ. ഇപ്പൊ നിങ്ങൾ വരങ്ങോർ വരങ്ങോർ ബാക്കി വിശേഷ സുബൈക്കൊന്തോ.

0: ഞാൻ ഇന്നലെ അടിച്ചേക്ക്, നീന് ബേജാറാക്കണ്ട. ഈ കാക്ക മോലോട്ട് കുല്ലു അർസത്തിലല്ല പറഞ്ഞിരും. റായത്തങ്ങളെ നടുലു തല തക്ബാട്ടനാവാ ചെല്ലു പേടി. കാലേജിൽ പോവണ്ട ചെന്നതിലൊന്നും തലകെടുക്കണ്ട. നീ നാലിൽ പിന്നെ പോണ്ടേം പോക. നീ പഠിച്ച് നല്ല അതേ ഈ കാക്ക ആശ.
1: ബേജാറെന്തില്ല, നാനാക്കിയ തപ്പു നാ കർത്തായി. നണ്ട ചെന്ത് ഔത്രങ്കെല്ലാം ബെഡ്ക്ക് പേർ ബണ്ട ബേണ്ട. നാ ഔത്തെ ദൈക്കര പഠിപ്പുമേ.
0: മനസ്സില്ലെങ്കിൽ ബേണ്ട. ഈ കാക്ക ബംഗാറ പോലത്തെ ചെറുക്കര നോക്കിയിട്ട് റസിയറ മങ്ങില ദാം ധൂമിലാക്കറ. നീ ഉല്ലുപ്പോ, അവിടെന്തും സ്വരയ്ക്കൂ.

0: हाजरा अस्सलाम वालेकुम हाजरा।
1: वालेकुम सलाम। എന്താ ഉമ്മർ, ഭാര്യ അപൂർവത്തിൽ ഇപ്പറ വന്നോ?
0: എന്തുമില്ല, എനക്കൊരു 5000 രൂപയുടെ കാസ് കട വേണെന്ത്.
1: ഇപ്പൊ സഡൻ വന്ന് കാസ് കേട്ടെങ്കിൽ എവിടെ തണ്ടുമാറ്?
0: അങ്ങനെ ചെല്ലണ്ട ആചാര, നന്റെ എലേനു പഠിച്ച് വക്കീലായി വന്നര. മൈക്കാലത്തെ വക്കീൽ അനിഫാജിരൊട്ടു പ്രാക്ടീസിന് വിഷയം പലക്ക പറഞ്ഞിട്ടായി. അതിരോ ചെലവ് ചെന്ത് കൊറിയ കാസ് അകത്യ വേണെന്ത്.
1: അല്ല ഉമ്മറെ, സുരുക്കെടുത്ത കാസേ കൊറിയ ഇന്നും ബാക്കി ഉണ്ടല്ലോ ഉമ്മറെ.
0: അതെല്ല നാൻ തണ്ട തോട്ട വിത്തിട്ടായെങ്കും നിങ്ങളെ കാസ്തണ്ട്. ഇപ്പൊ മാത്ര നിങ്ങ ഈ ഉപകാരം നക്ക ആക്കൊനെ. ആലോചന ആക്കൊണ്ട് എന്തു ഇല്ല ആചാര്, ഈ ഉമ്മര് പലക്ക തപ്പി പോണ്ട മോനേ അല്ല, എത്ര വേഗം നിങ്ങളെ കാസ്തണ്ട്.
1: മുന്നാ കബാട്ടില് കാസുണ്ട്, അതൊരു 15000 രൂപ കൊമ്പാ.

0: സുബൈക്ക് പോയ ആള് ഇപ്പൊ ചോദിച്ചോ?
1: ഞാൻ അങ്ങടെ പോയിന്നേ, ഞങ്ങളെ ഉഞ്ഞ കിട്ടിയ അങ്ങനെ പലക്കറിയുമ്പോ നേരത്ത്
0: അച്ഛമ്മ തേങ്ങ വന്നാരാ?
1: നാന് തേങ്ങര ബിഷ പലക്ക പറയുമ്പോ നെല്ല് കുത്തു ആമതക മോനു നാസിര് നിന്നിട്ടൊരു ബിഷയ പലക്ക പറയണ്ടും ചെന്ന നാനതുക്ക് നക്ക് കൂട്ടും ചെന്ന
0: അവനന്ത്ര എന്ന സുരുക്ക് അച്ചല്ലു
1: ഞങ്ങൾ റസിയറോ പുതുക്കേക്ക കൂട്ട് കാണ്ട് സാരില്ല, അത് അവനേ ചെന്നു ഔത്രം എന്തുവല്ല
0: അവൻ ചെന്നതല്ലേ ഔത്രം കേക്കാണ്ട് നങ്ങനെ പൽക്ക വരോ
1: അവനക്ക് ഒരു കേക്ക് പേടി പോലെ
0: എന്നെ പേടിക്കറോ അവനാണല്ലേ ബന്ത് നേരിട്ട് കേക്കോല്ലേ കുഞ്ഞാക്ക
1: ഞങ്ങളെ റാസിയപ്പ എനിക്ക് പേടിച്ചിട്ടുണ്ടായിത്ത്
2: പിടിക്കോക്ക് നാനവല്ല സുറു നോക്കുന്നതും അല്ലല്ലേ എപ്പമാ കേക്കുന്നിട്ട് ബിയർച്ചിന് പിന്നെ നിങ്ങളോട്ട് കേക്കിറങ്ങണ ചെണ്ട പേടി ചെറുതിൽ ഞങ്ങളെ ഉത്തരങ്ങളെ ആരെ പെരുസ നിങ്ങ തന്നിരാറ് വെറുതെ നിങ്ങക്ക് ബേജാറായെങ്കിൽ പിന്നെ നിങ്ങളെ മുഖം നോക്കണല്ലേ
3: ആ
2: എല്ലാ രഹത്തെ ഞാൻ ഉമ്മരെ കൂട്ടിയം വരാന്ത ബൊമ്പായി പോയിത്ത് വന്ന പിന്നെ കൂട്ടിയം വരാണ്ട് ബിയർച്ച
3: നിന്റെ ഒപ്പ മറിച്ച പിന്നെ നീ പറ ബന്തേക്കാലേ
0: ബൊമ്പായി എപ്പോ പോണ്ടോ
2: നാലേമേ പോണു ഒരു വാർത്ത പണ്ടേ
0: ഓഹോ ആ നീ ഓതിണ്ടല്ലേ
4: ഹാ ഒക്കോ
0: ഇണ്ട് നാസിർ വന്ന
4: ഹാ ഉമ്മ ചെന്ത്
0: ബണ്ടവർ ഔത്രങ്ങളെ കൂട്ടം വണ്ടേ എന്ന് പോയിരാ റസിയാരെ നോക്കോകു
4: ആ ഹാ ബരട്ട് നല്ലെത്ത്
0: നാണ് തെല്ലേരം തെച്ച് അന്താജാക്ക എങ്ങനെ ഒരു മങ്ങിലാമ്പോ അതിലേ ജണ്ടാക്കിയെന്തോണ്ടു എങ്ങനെ ഒരേ ചെലവൽ തീർക്ക ബിലിക്കറ കഷ്ടവും നെർച്ചു പോലണ്ട നിന്റെ മങ്ങിലത്തെ വിഷയമേ ചൊല്ലോ ഉമ്മരട്ട് ചെന്നപ്പ നിന്റൊട്ടൊരു പല കേക്ക അതിൽ നിന്നൊട്ട് കേക്കുന്നുണ്ടല്ലേ
4: ഉമ്മ ഇന്നൊരു വിശേഷം എന്നല്ലേ
0: ഇല്ല
4: കാക്കട്ടെ ചെല്ലിട്ട് ഉമ്മരട്ടിയോ ഒരു വിശേഷം എന്നിട്ടിന്ന
0: ഇല്ല ചെന്നിട്ടില്ല
4: വക്കീല അനിഫാജി കാക്കറക്കുട്ടി അമ്പ ചെന്നത് ആബിസെ ഉമ്മ ചെന്നല്ലേ
0: ഇല്ല
4: ഉമ്മ ഒപ്പിര് അയങ്കും കാക്കറൊട്ടിക്ക് ഒരു പലക്ക ചൊല്ലണല്ലേ മങ്ങില ചൊല്ലുമ്പോ ചമ്മ ആലോചനാക്കണ്ടേ കാക്ക എതിർക്കാലെ ചൊല്ലോ ഒരു വിശ്വാസം ഉണ്ട് പിന്നും കാക്കറൊട്ടിക്ക് ഒരു പലക്ക കേട്ട് ചെല്ലു ചെന്തിന്ന് നാനും നല്ല നസീബുകാരൻ്റെ എല്ലാരും ചെല്ലോ നസീബല്ലെങ്കിൽ അനിഫാജിരോ പോലത്തെ ഒരു വക്കീലറോ മോലോ നക്കാക്കുവരാ
0: നീ എന്ത്ര ഭാഷയില്ലാത്ത വിഷയ ചെല്ലല ചെറുതര പിടിച്ച് ഇത്തരത്തോളം നിന്റെ അവൾ മങ്ങിലാവൊക്കെ അധ്യച്ചു ആ പെണ്ണ് മോശാക്രമം നങ്ക ആ തറവാടും നസീബും വേറെന്തും വേണ്ടമോ നീ ഒർക്കും അങ്ങനെ നിരിക്കണ്ട
4: ഇത് നാണ്ട് ലൈഫിലെ പ്രശ്ന കാക്ക ഇതിനും തെല്ലു നോക്കണു
0: ഏത് ലൈഫിലെ വിഷയല്ല നീ ചെല്ലോ ആ കുഞ്ഞാക്കം മോൽ ഇന്നില്ലെങ്കിൽ നാണും നീനു എവിടേക്കാന്ത അതിലെപ്പം മറക്കോ തീരല
4: മറക്കൊന്നുണ്ടല്ല അങ്ങനെ ചെന്ത് നണ്ട തീരു നാൻ നോക്കണ്ടേ പണ്ട് ചേർത്തില് എന്തോ തമാശകൻ ചെന്നതിനെ നേരാക്കിയ നാൻ പലക്കൊന്നും കൊടുത്തിട്ടില്ലല്ലേ
0: പലക്ക കൊടുത്തിട്ടില്ല എന്നിക്കലാ പലക്ക കൊടുത്തേ മാത്രം പോലെ നടക്കുറോ അവൾ നിക്കായിട്ട് മിഞ്ചിറോണ്ടോ അവത്തില് ഉമ്മ അബ്ബോ എല്ലാവർക്കും കൊന്തില്ലേ പലക്ക കൊടുത്തിട്ടില്ല
4: ചെറുതിൽ ചെന്നിട്ടിക്കൂ അതിനെ വില വിസയാക്കിങ്ങനെ നക്ക് നണ്ടതായ പേരും നിലവും നോക്കണ്ടേ അഡ്വക്കേറ്റ് അനിഫാജിറോ മർമോന് ചെന്നെങ്ക് സമാജത്തിൽ എത്ര ഗൗരവ തണ്ടാറ് കൊന്തുണ്ടോ പണ്ട് എപ്പമാ കാസ് തന്നറാ ചെന്നിട്ട് ബദൽ കുഞ്ഞാക്കര മോളോ കെട്ടണുണ്ടാ കാക്ക ചെല്ലോ
0: ഇൻസാനാവല പിന്നെ കാട്ടില നിന്റെ നിലയും വിലയും ആറമാ കാലിന് നീണ്ടിട്ട് പണ്ടത് മര്യാദയല്ലേ

0: അതെല്ലാം ആയിപ്പോയിത്ത്, ഇനി ബേജാറാക്കി ഫായതല്ലേ.
1: ആ കുഞ്ഞാക്കോ എന്തോ ജോബ് ചെല്ലട്ട് ഹമീദ്, ആ പാവപ്പിന്ന് ഷമീമകു എങ്ങനെ നാനും മുഖം കാട്ടട്ട്.
0: അതെല്ലാം ഉണ്ട് കലി ഗൊന്തയത്തല്ലേ, നങ്ങ നിരിച്ചതെല്ലാം നേരമുണ്ട് അയങ്കെ. പിന്നെ അവൻ്റെ നെനപ്പ് ആർഗിക്കാൻ തിമറക്ക, പോട്ട് വിടു, ഇന്ന് ചെന്നിട്ട് എന്താക്കറോ, എല്ലാം സമാവും.
2: നീ ഓടില്ലേ, കൂടെ ചിമ്മലെന്തി ബന്ധിച്ചിറോ, അവിടെ ജമിലോരോ ബുൽപേ ബുൽപു.
0: കുഞ്ഞാക്ക, നിങ്ങളും നിങ്ങളെ മോലെ നിരിച്ചിട്ട് ഈ ഉമ്മറാക്കൂടെ കണ് തന്നെ എടുത്തോണ്ടുണ്ട്. നാനൂടെ വരുമ്പോ ഒരു പൊട്ടി പൊട്ടി കരച്ചൽ നോക്കിനക്ക് ഭാരി ബേജാറായിത്തു ബാബു.
1: പോട്ടില്ല പോണു, ഇതല്ലാ ഈ കുഞ്ഞാക്ക ബേജാറ് ചെല്ലു പുറത്ത് കാട്ട് മിഞ്ചിരുണ്ടായിരങ്കി എപ്പമാരായി പുട്ട് ഓടിയാന്ത്. കെട്ടിയ പെണ്ണെ 3 വർഷത്തേക്ക് അവിടെ പുട്ട് ഓടിയപ്പ നാ ബേജാറാക്കിട്ടില്ല, പിന്നെ ഇപ്പ ബേജാറാക്കും. നമുക്ക് നൊമ്പൽ തിന്നോ ഇന്നെങ്കി തിന്നോ നെല, അത് അവന്റെ ഇൽത്ത്. ഉമ്മറ് കുഞ്ഞാക്ക മോലെ കൂട്ടുണ്ട് പോറു ചെന്നെങ്കി ഇപ്പൊ കൂട്ട പോ തയ്യാറില്ല.
3: കുഞ്ഞാക്ക വെറുതെ കത്ര നല്ല മനസ്സുക പാടും തീവയ്ക്കണ്ട.
1: ഇല്ല, നാ പലക്കത്ത് ചെന്നു, നിന്റെ മനസ്സെന്തോ നഗുന്തില്ലേ. ബാ, എല്ലാ പൈച്ച് അവിടെ കാതെച്ചിറാറ്, നങ്ങ പോയി ബാ.
0: പോറു ഉമ്മറാക്ക, വെറുതെ എന്തി.

0: ശമീം എന്ത്ര എന്നാൽ
1: എന്ത്ര ചൊല്ലാൽ പാവ ബുൽപുട്ടാൽ
0: ദാന് ആശ വർപ്പാട്ടിയമേ ബെർദി നല്ല പലക്കത്തുക്ക് ബലമേ ഇല്ല എന്റെ ആയി പോയിട്ട്
1: സാരില്ല പോട്ട് ബുഡ്രു നന്റെ വിഷയത്തെ ചെന്ത് വിലക്ക് ബേജറാക്കണ്ട എല്ലാരും ചൊല്ലുമ്പോ നക്കും അത് സമ്മാനായിത്ത ആശയത്ത് ഇപ്പൊ നക്കൊന്നും ബേജാറില്ല
0: നക്ക് നിന്റെ മനസ്സർത്ഥാവ
1: ഇല്ല വിലക്ക നാനാ വിഷയം എപ്പമേ മറന്ന അയാളെ കുസി നന്റെ കുസി ഈ ഭംഗിയിലെ വിലാക്കമേ ആക്കിവിടണം നക്കതേ സന്തോളം

ഹായ്, ഞാൻ ഗുരുകിരൺ പതിരൊന്നുമില്ലേ, നിക്കുൽ കേനൊന്നുള്ള സാരംഗ് എഫ് എം 107.8 FM ഒന്ന് രംഗ് രംഗത ബതുക്കു.

0: ರೇಡಿಯೋ ಸಾರಂಗ್ 107.8 FM.
1: കേട്ടോണ്ടുള്ളാരി റേഡി സാരംഗ് 107.8 FM. ഇത് രംഗ് രംഗ്രോ ജീവന ഇണ്ടത്ത മൊയിലാഞ്ചി ബാരി കാര്യക്രമത്തേക്ക് എല്ലാവർക്കും കൽബു നിറഞ്ഞു സ്വാഗതം. ഇണ്ടത്ത മൊയിലാഞ്ചി ബാരി കാര്യക്രമത്തിൽ നിന്ന് കൊറിയ ബാരി പാട്ടുകളെ കേട്ടോണ്ട് വരുവാ.

എല്ലാ പ്രായുടെ പങ്ങോടെ ബലത്തിത്, എല്ലാ പ്രായുടെ പങ്ങോടെ ബലത്തിത്, മഞ്ജുനാഥന് മനസ്സിട എന്നൊന്നു, മഞ്ജുനാഥന് മനസ്സിട എന്നൊന്നു, കൊപ്പ ചത്ത് ഇരു പോയരാ സ്വാമി കൊരകച്ച, കൊപ്പ ചത്ത് ഇരു.